അഷ്ടപതി ദശ വസ്തുലെ പാക്ഷേ പാവേകാർമ്മിഘോട് ഗവാവ ഏക ബിനാ ദേ ദസ് ബി ഹർലെ തോ മൂടാ കഹോ കഹ കരേ ജസ് ഠാക്കുര സിംഹ നാഹി ചാരാ താക്കോ കി ജയ സാധ നമസ്കാര ജാകെ മലലാ ഗ്രമീഠാ സർവ സുഖ താഹു മന മുഠാ ജജന ബ്രഹ്മ മനായ സർവ ഥോക് നാനക് ജന പായ അഗന്ധ ശാപനീ ദേ രാസ ഘാത്വീത് ഭർത്തെ അനന്ത ഉലാസ പനിയമാൻ കശ ബഹുർ ശാലയ ജ്ഞാനി മന് റോസ് കരേ

നമുക്ക് നമുക്ക് ജപനാൻ കറി സലോക കാമക്രോധ ലോപമോഹോ ബിനസ ജയ അഹമേവ നാനക് പ്രഭ ശരണാഗതി കർ പ്രസാദ് ഗുരുദേവ അഷ്ടപതി ജയ പ്രസാദ് ശക്തി അമൃത ഗാഹേ തസ് ഠാക്കുർ കോ രഖമന മാഹേ ജയ പ്രസാദ് സുഗന്ധത്തൻ ലാമേ തസ്കോ സിമ്രത് പരമഗത പാമേ ജയ പ്രസാദ് വസേ സുഖമന്ദര തസേ ധ്യായ സദാ മനന്ദർ ജയ പ്രസാദ് ഗ്രഹ സംഗ സുഖ വസന ആഠ പഹർ സിമ്രോ തസ് രസന ജയ പ്രസാദ് രാംഗരാസ ഭോഗ നാനക സദാ ധ്യയ ധ്യാമന ജോഗ ജയ പ്രസാദ് പാഠ പടംബര ഹാമേ തസേ ത്യാഗ തൃഭാവേ ജയ പ്രസാദ് സുഖ സേ ജയ സോ വൈജയ മനാട് പഹർ താക ജസ് ഗാ വിജയ ജയ പ്രസാദ് തുസ കൗ മാനേ മുഖ താക്കോ ജസ് രസന ബാന